അളമെങ്കി വെരിരസ്ഖലാക്കും ഇബറസ്ഖലാങ്കി ബാവാല് വിഫുത അളമെങ്കി ഈമാം വിജയി മൊയ് അതി റസൂലായ എബഹീ ഈസാകെ ഫാനങ് അളമെൻ തബ വിജയി മൊയ് ഫഹ ഇബറസ്ഖലാങ്കി ഇക്കൗവന്ത കമശായ റസൂലായി ഇബറസ്ഖലാങ്കി ഹക്കു റസൂലാ കമ ഹെക്കിവാ മീഹുന്ന ഇക്കുക അളമെൻ ലിവാന്തേ.

ഫഹെ ദുനിയായ ആഹ്രതുക ഗദ ഫദ വെഗും വാ അജാബക്കും തിമൻ റസ്കലാങ്കെ എവരെന്നം അജാബ് ദിവ്വാ ഹുഷീമെ അതി എവരെന്ന നസ്രുദേനെ ഇവ്വെസ് ഭയക്കുന്നുവേ.

ഹിക്മതായി നബി ഖൻ ദവീമ ദിങ് അല്ലാഹു ദൂ കുത്തിമന്നായൻ അളുഖം ഖുറാ മീഹും ഖംഗാ ത്യബാ മീഹും വാഷേ മീസ്തകുന്ന ബുണുമകി ഇക്കന്തത്ത ദവ്വി എവ്വിസ് ഇൻസാനക ഏകശീകം വാക്കമെന്നൂനെ അതി കീങ്ഹയ്യെ എമീഹക് ബുണാഹുഷി ത്യബാ മീഹും ഫൊതും ഉഗന്നാദി ഉളുണു തകതീഗ് സബബുന്നായി ത്യബാ മീഹും ഉഗനി ദസ്കും ഉളുണു തകതീഗ് സബബും ത്യബാ മീഹും റബ്ബാനിയുന്ന എബഹീ ദീം വെരി ഇൽമു വെരിന്ന വാഷേ

ഫതുഗ അഹ്ലുവരിനെ തിയബാമീഹും ഈമാം വിമീഹും അല്ലാഹുഗെ മഗുങ് എക്കിബാ കുറണി കീവെഗിൻ ഹെയ്യെ എ മഗകീ അല്ലാഹുഗെ തെദുമഗു കമ തിയബാമീഹും ഹെക്കുവെത്തിബെ എ മഗു ഗുദുക്കൊ ഒത്തുമ തിയബാമീഹും എദനി ഹെയ്യെ തിയബാമീഹും കുറ അമൽ തകാമെതു അല്ലാഹു ഗാഫിൽ വെ വൊടുകനുവെത്തെ.

0: العقد ومن شر حاسد إذا حسد صدق الله العظيم.
1: അഡ്വസ്സോ ത്യാഗന്ദവണി ത്യാബേഫ്ലുങ്ക് ദീനി മുർഷീദ്
2: ദീനുകേടു ദീനുകേടു.

0: യർജിഉൻ. അദി തിമൻരസ്കലാംഗെ ഇരാദ കുറവാ നമ എവരെ തിബിത തിബ്ബ എവരെ സിഫ ബദലു കുറവാ ഫീമുഹെ ഫഹെ എഹിന്ദു കുറിയദ്യുമക്കവ്വെസ് അദി ഫഹം എമ്പുരി ഔമക്കവ്വെസ് എവരെന്നക കുളദാന വെഗണെന്നുവേ. وَمَن نُعَمِّرْهُ نُنَكِّسْهُ فِي الْخَلْقِ أَفَلَا يَعْقِلُونَ. تِمَن رَسْكَلَانْگِ اَمِيهِگِ عُمُرُ دِگُ كُرَوَّا مِيهَاگِ كَنْتَ هِدَّوِ هِدَّوُ مُگَا اِكَلُ كُلُنْ جَسَّوَا حُشِيمِ اِبَهِ آرِ بَارِنِ گُتُگَا فَشِگِنْ عَيْسْ زُوَانْكَ مُگِ دَوْرُ نِمِ എമ്മെ ഫഹും ആരെ ബാരെന്നെ മീഹകു കമുഗാ ലവ്വാ ഹുഷീമെ ഫഹെ ഏവരെങ് നുവിസ്നനീ ഹെയ്യെ. വമാ അല്ലംനാഹു ശിഅ്റ വമാ യംബഗീലഹ് ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ. അദി തിമന രസ്കലാംഗെ എകലേഗെ ഫാന ലെങ് ഉങ്കന്നവേ നുദെവമെ. അതി എകലേഗെ ഫാനു എകമക എകശീഗെ നെവ്വെസ് നുവേ. എയി ഹദാങ്കൊ ദെനിവി ഫൊതെ കമുഗയ്യായി ബയാം വെഗെംവാ ഖുർആൻ കമുഗ മെനുവീ നുവേ. لينذر من كان حيا ويحق القول على الكافرين. اي ديريهوري كموغاوا ميهكا
1: انزار كوريبو مطاك ادي كافرونج مچا عذابوغ بسفلو حقو ومطاكي.

0: ഹമകഷവറും മണിതിക്കക്കും തിമനസ്കലാംഗെ ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്കനി ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണി ഫാളുവെ ബയാം വെഗെം വാ ദെക്കുളുവെരിയക്കു കമുകെ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدوي گوين اينا هندمن التالي اينا بني كشت فيوه هلاكو افا ونكو എ തകെതി ദിരുവാണി കാ കുഹയ്യെ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗഫാനു വിദാളുവാഷെ എ കശിതൻ അലുൻ ദിരുവാണി ഫുറതമ ഫഹറു എ കശിത ഉഫെദ്ദെവി റസ്കലാംഗെ ಅದಿ ಎಖಲಾಂಗೆಯಿ ಹುರಿಹಾ ಮಖಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದಿನವುಡಿಗೆಂವ ರಸ್ಕಲಾಂಗೆ

കളിത ഐഫത്തരി ഹൂറുൽ ഐനും എ സുവറുഗെ തകുഗാവേ എവരെങ്കെ കുറിങ് ഇൻസിയക്കുവെസ്.